0: ഫിലൈഗാവ ഇബഹി അല്ലോഹുൽ മഹ്ഫൂദുഗാവ മാ ഖുർആനെ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
0: റഹ്മാൻ വന്ത റഹീം വന്ത അല്ലാഹുഗെ ഇസ്മു ഫ്രം ഫശാഗനമി.
1: വസ്സമാഇ വത്താരിഖ്.
0: ഉദായ അതി രേഗണ്ട ഫാളുകം ബടു തരി ഗന്ദേവമെ.
1: വമാ അദ്രാക മത്താരിഖ്.
0: അതി രേഗണ്ട ഫാളുകം ബടു തരിയകി ഖോം എച്ചകം കലേഗെ ഫാനം അംഗാദിനി ഖോം എച്ചതോയ.
1: അന്നജ്മു സാഖിബ്.
0: ഏയ് അന്ദിരഖം തുറുഫാലാ അലിഖംഗദ തരി.
1: ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്.
0: എവ്വസ് നഫ്സെ എ നഫ്സഗ്ഗെ മച്ച റഖാ തിർവാനേ മലായികതകു നെതിന്നുവേ.
1: ഫല്യൻസുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ.
0: ഫഹ ഇൻസാന ഏനാ ഹദ്ദവാ ഫാവനി ഖും ഇച്ചകും കം ബലാ ഫാ ഹുശകമേ.
1: ഖുലിഖ മിമ്മാ

0: Den iman ve adi ketterumang ekaku anekakal vasayyeko adi misakunna rahum behetuma ekaku anekakal vasayyekun ulun mihunge tereng ena vane
1: ulaika ashabul maymana
0: kana faratuge mihunni eurenne
1: والذين كفروا بآياتنا هم أصحاب المشأمة
0: أدي تمن رسكلانج آيتك كافر ميهني أي وافراتك ميهني
1: عليهم نار مؤصدة
0: إيورن ننهري بندو كربا فاوا نركي
2: كيرت قروانك دي بهتر جمعين دمي ميغنستيني സൂറത്തുൽ ബുറൂജ് ദിഹവന ആയത്തും ഫഷാഗിങ് എസൂര നിമ്മ സൂറത്തുൽ ത്വാരിഖ് ഫഷാഗിങ് എസൂര നിമ്മ സൂറത്തുൽ അഅല ഫഷാഗിങ് എസൂര നിമ്മ സൂറത്തുൽ ഗാഷിയ ഫഷാഗിങ് എസൂര നിമ്മ സൂറത്തുൽ ഫജ്ർ ഫഷാഗിങ് എസൂര നിമ്മ സൂറത്തുൽ ബലദ് ഫഷാഗിങ് എസൂറത്തുഗെ വിഹിവന ആയത്തുഗെ നിയല അതെ സൂറത്തുഗെ നിയല തർജ്ജമ വിദാളു ദിവ്വാഫവനി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്
3: එංහා 4149 kHz medium wave 890 MHz FM band
4: දිවෙහි රාජ්‍යයේක අඩු
5: හිම බිහිගේ අලමැත
6: හුංගෝ
5: රෝගාජෙහොන්
6: කෙසුම්
5: ලෝරෙව
6: හමුගා අරබ් බිහිත කෙන්නගුම්
5: ආමක බිහිත ෆුරිතම නගාණි මූනා කරුගා එෆෝ මේමති බුරකෂි අතුගා අදී එෆෝ ෆෑගා
6: ಹಿಮಬಿಹಿಗೆ ಅಲಾಮಾತೆ ಫೆಡಿಜನಮ ಲಸ್ನು ಕುರವ ಸೆಹಿ ಫರುವ ಹೋದವ
7: ಅಂಗಾದಿ ಉಂಗನ್ನಾದಿ ಮುನಿಫೋಯ್ ಫಿಲುವ ದಿನುಮುಗ
8: ತೆದುವೆರಿ ಕಮ್ಮಾಯಕು
7: ಎಕ್ವೆರಿ ಕಮಾಯಕು
8: ಏರುವೆಸ್ ಮಿಹಾರುವೆಸ್ ರೈತುನ್ನಾಯಕು ರೈತುನ್ನ ಎಮ್ಮೆ ಗಾತುಗ ದಿವೆಹಿರಾಜ್ಯಕ್ಕೆ ಅಡು
7: ಎಂಹಾ ಸತರ್ಸ್ತೇಕ ಸಾಳಿಸ್ನುವೆ ಕಿಲೋ ಹರ್ಟ್ಸ್ ಮೀಡಿಯಂ ವೇವ್ ಅಡ್ಡಿ ಹನುವೆ ಮೆಗಾ ಹರ್ಟ್ಸ್ ಎಫ್ ಎಂ ಬ್ಯಾಂಡ್.

0: അദ്ദേഹം ഹാഫ് തരം ദിമ്പോൾ ഫസ്റ്റ് നമ്പർ കുറിയ ദീഫ് കുറിയ മുഹമ്മദ് നഷം ദിമ്പോൾ ഇരുമത് ഫ്രാത്തിന് കാര്യ ഒരു കുളത്തേക്ക് ഒടി ഹാഫ് തരം ഫാത്തു മെദനോ കാര്യ ഒരു കുളത്തേക്ക് നഷം അത്ലാഫ് സിൻസക കാര്യ കാര്യ ദിയ ഒടി കുളത്തേക്ക് ബാഷ് നമ്പർ കൊണ്ട് നട്ടു ആദാ തങ്ങൾ ഫാത്ത് ദിമ്പോൾ അത്ലാഫ് യോഷോ കുറിയ ആണ് ഫ്രാത്ത് അർമത്തി ഹുള ഫ്രാത്ത് സിൻസക മെദനോ കാര്യ ആൽബർട്ട് ആൽബർട്ട് ബോൾ ഫാൻ കുറിയ കിരിയ കിരിയ ഒടി ഹാഫ് തരം വർണ്ണമാക്കി തിരുത്തിന് ഫ്രോളബിൾ ഹമീദ ഹസൻ നവാർ നമ്പർ കൊണ്ടോ കൊല്ലെ ഫർമത്തി വർണ്ണിത് കൊ ബാദ ഉച്ച കുറിയ ദിമ്പോൾ പെനൽറ്റി നവാർ നമ്പർ കൊണ്ടോ കൊണ്ടോ കൊ നഗാ ദിമ്പോൾ മി ഫർ പെനൽറ്റി അത്തരേങ് ബോൾ ദിഫാ കുറി കോണക ബേർ വെഗനെ ദി നവാർ നമ്പർ കൊണ്ടോ ത്രിയ ദിഫാ കുറി ബോൾ മുഹമ്മദ് റഷീദ് ദിഫാ കുറി ബുറല്ലി ബേ ഹവണ കോണർ മെച്ചുക ഹവണ കോണർ ഹുളം ഉദ്ദേ കൊണ്ട കാണോ മി ഫാർ ദിഫാത്തി ബുറുഗെ ഹക്കുളും തരി തിങ്കുളും തരി ഗോളി അത്ര നന്നെ തിങ്കുളും തരി പെനൽറ്റി അത്ര ഡിയാരി ബേറോ മറുക്കല ബുറക്കുളും തരി
1: ബുറുഗെ
0: ബുറുഗെ കീപ്പർ ഫിയ ഹുരി ഹാക്കുളും തരി മിത്വേ മിഹാർ ഓടി ഹാഫ് തരി ബുറുഗെ കീപ്പർ മിഹിരി അതെ ബുറു സ്പോർട്സ് ക്ലബ് കീപ്പർ മിഹിരി ഏരിയ ബേരനക്ക് മെ സെൻസർ കൾഗെ ഉത്തരക്കുള അതിമ കാര്യം മറുക്കല്ലേ കോണർ ബുറുഗെ കോണർ നഗാദിനി നഗാദിമ്പോൾ ഗോളേരിയത്തിന് ഇരുമതി ഫറാത്തും അൽബർട്ട് കുറിയ ഫോണോ അതുപോലെ ഗോൾ ദണ്ടിക്കാരി ഗോൾ തരിക ഹുറസ്കോ ധൈര്യം അത്ര കൊണ്ടു കൊള്ളും വേറെ ഛബീസ് മിനിറ്റ് കുളി മിനാർ മോദി ഡെവൺ ഹാഫും ഒടി സ്പോർട്സ് ക്ലബ് ജല ഹാഫ് ബുറക്കൽ ദണ്ടി നുജെ ഒടി നർജാഫ് അണി ഫുർത്തം ഹാഫ് മേടത്തെ അത് ഡെവൺ ഹാഫ്ഗെ ഹത്തർ വൺ മേത്തരെ ദലൻഡ് ജാഫ് അണി മുസ്ദൻ ഹസൻ ഗോൾ കുറുമത്തി ലൈഫ് ഐജിയും ജസ്സാദ് കാരോ നൂമാൻ ഉമാർ കുറിയ ഇരുമത്തി ഫ്രാത്തും തിമ്പോളം തിരുത്തിന് കുറിയ ദീപ് ദിയ നമ്പർ കൊള്ളും തരിക ആയാസ് ഫാജില മെദനോ അക്കാരി മെദനോ ഹുറസ്കോ വധജ ബുറു ഹാഫ് തിരെ വധ കാർദി ദെക്കുണത്തെ നട്ടോ ഹുളം ഫ്രാത്ത് മുളിങ് ഹുസ്കോ ഫതിമ്പോൾ അദ്ദേഹം ഹാ മെദാ സം കുറിയ മെദന ഹാഫ് മെദാ സം കുറിയ ബാറ നമ്പർ കുളം തെരിയ കൊണ്ട കൊല്ലാഫ് മിക്കയാൾ തങ്ങളെ ഫാത്ത് ദിമ്പോൾ കൊണ്ട ഇക്കാവശ് നമ്പർ കാർ ജസ്സാ ബുറി ബുറു കുളം തെരിയ നട്ടോ ഹാ ഫാത്തും ഒടി ഹാഫ് തിന് ഒടി കുളം തെരിയ അത്ല മെദനോ ഹുറസ്കോ ദിമ്പോൾ തങ്ങളെ ബാറ ജന സത്താ നമ്പർ ബോൾ കൊണ്ട കാർ ഒരു നവാർ നമ്പർ നട്ടോ ഹാ ദാങ്ങ മുത്തരേ എനിക്ക് നട്ടോ ഹൈ തരേ ദിസ് സെൻസർ കത്തിരി ഒരു കുളം തെരിയ ഇമ്ര ഫാത്തും ഹാഫ് മെദായ സാബും ബുറു ഹാഫ് തിന് ഒടി കുളം തെരിയ അത്ല ഹാ മെദ പെനട്രി കാർ വലനി കാണാ ദിമാൽ ഇരുമതി ഫറാത്തും ഏരിയ തെരേ വണ്ണങ്ങ പോയി കുളം തെരിയ വധിച്ച് ഗോദരി മജി എല്ലാ കുറിയ നഗാ ദെ ജിയ ബോൾ പെനട്രി ഏരിയ തെരേ ഹുസ്കോ ഗേ അരാന്തിയ കുളം തെരിയ മാബട കുറിയ ഏരി ഫോത്തി ബുറു കുളം തെരിയ അറാഫ് ഏരിയ ബേരം കുറിയ ദിമ്പോൾ അത്ല ഹാഫ് ഇഫർമതി ഹുളം ഫറാത്ത് കുറിയ തങ്ങളെ ബാർ വെസ് വെജ്ജെ ബോൾ ദിയ ഗോതോ ഷോണ ഫറാത്തും മെദായ സാബും ബുറു ഹാഫ് തെരേ ബേർ വി ഹതാ വെസ് മെട് കുളം വെജ്ജെ ഫൗ ഹാഫും ദേ സുമക്കും ഒടി സ്പോർട്സ് ക്ലബ് കൂടി നോക്കി ഒടി ഗെല്ലും എല്ലി ബോൾ തങ്ങളുടെ ഫാത്ത് ബുറുക്കുളത്തിന് കൊണ്ടോ കൊടുക്കുറിയ ഫോൺ ആയാലും ബോധം ഫാത്ത് ജസ്സാ ദിയ നമ്പർ ഗൈസേന ബോൾ കൊണ്ടോ കൊല്ല കാര്യ കുളത്തിന് മണോ ജസ്സാ ബോൾ അത്ലാങ് പെനട്രിയ കാര്യം കുറിയ ഫോൺ ഫാൻ ജില്ല മത്മത്തിൻ കുറിയ ഫോൺ ആയാലും ബോൾ മെദ്രോ കാര്യം ബുറുക്ക് എവ്വസ് കുളത്തിൻ കൊണ്ടോയി ഒടി കുളം തെരിയ ബോൾ അത്ല ബാക്കുള്ള ഫാത്ത് റഷീദ് ദിമ്പോൾ എനിക്ക് ഏവർ തങ്ങളുടെ ഫറാത്ത് അറുപത്തി ഇരുപത്തി ഫറാത്തും ദിമ്പോൾ അത്ല ജുനൈദ് ദീപ് ജുനൈദ് കുറിയ സെൻസാക്കൾ മെദ്രോ കാര്യം ഒരു കുളത്തിന് ബാക്കുള്ള ഫാത്ത് എനിക്ക് സോഡി ഹാഫ് തിന് സെൻസാക്കൾ ഒരു കുളത്തിന് എന്നെ ബാക്കുള്ള ഫാത്ത് മാബോഡസ് ഫാത്ത് ഏരിയ തരെ ഒരു കീപ്പർ അമിതി ഒരു കീപ്പർ അശ്വാൻ ഹുളങ് ഫ്രാത്തും ഹുസ്കുല്ലാ ദിമ്പോൾ അദ്ദേഹം റഷീദും റഷീദ് എനിക്ക് ബാക്കോളം ഫാത്ത് എത്തണം ഒരു കുളത്തിലേക്ക് എനിക്കാർ യെസ്സുമാക്കി ഫാത്ത് ദിമ്പോൾ ഏരിയ തരെ കീപ്പർ ദിഫാക്കോ കുറിയ ഫോണോ ഗാഗ്ന ഖാൻ മെദാസം ഹുളങ് ഫ്രാത്തും ഒരു കുളത്തിൽ ഇസ്ബോൾ ഒടി കുളത്തിന് ജാങ്ങുളത്തിലെ ഒരു കുളത്തിൽ ഇസ്ബോൾ ഒടി കുളത്തിന് അത്ല കുറിയ ഫോണോ എൽബർട്ട് അത്ല ബാക്കോളം ഫാത്ത് ഏരിയ ബേർ നിൽക്കുമ്പോൾ ഡി ഏരിയ കാര്യ ഒരു കീപ്പർ ഹുളങ് ഫ്രാത്തും കീപ്പർ ജസ്സാലി കാര്യ കുറി എൽബർട്ട് ബുറു ഹാഫ് തരേ ബാക്കോളം എനിക്ക് ഫാത്ത് ഏരിയ തരെ ഒരു കീപ്പർ ഏരിയ റോങ്മത്തി ഡി ഏരിയ ബേര ബോൾ ജസ്സാ കുറിയ നിൽക്കുമ്പോൾ ഇരുമത്തി ഫ്രാത്തും ഹുസ്കൊല്ലാ ദിമ്പോൾ മെദ്രോ കാരിൻ തങ്കളെ മടുവജ് മെയിൻ കൊണ്ടോ കൊല്ല ബുറു കുളുത്തിരിയ കുറിയ മെന്നണി ദിനംബർ കുളം ഒടി കുളുത്തിരിയ ദിനംബർ കൊണ്ടോ അയ്യം ദിമ്പോൾ സീതാ ദേവണി ബുറുക കുളുത്തിരിക്കാൻ ഫഹാത്ത് ഹാഫ് മെദ്രെ പെനറ്റി കാര അരിമത്തി ഇരുമത്തി ഫ്രാത്തും കാര്യ ഒരു കുളുത്തിരി അത്ലാഫ് എവർ ദിനം ദീപ് ദിനംബർ കുളുത്തിരിയായ അയ്യം അതിനെ ഫറാത്തും പെനറ്റിയ കാര്യം അണിക്കാസ് ദീപി എൽബട്ട മെദ്രോ ഹുളം ഫ്രാത്തും കാര്യ നവാർ നമ്പർ കുളത്തിരി എബോൾ കൊണ്ടുള്ള കുറിയ ദിവ്യത്തോ മെസ്സേജ് കുറഞ്ഞ അത്ല ഉസാമ അത ഫാത്ത് ജസ്സാദ് ബോൾ എൽബട്ട് അത്താ മെദ്രോ ഹുളസ് കുറിയ ദിമ്പോൾ ഹാഫ് മെദിങ് ആസമു ജുവാൻ മെയിൻ കൊണ്ടോ കൊല്ലാ ദേ മെസ്സേജ് ഗൈസ ബോൾ ദിവ്യ വരണം തങ്ങളെ ബാർ വെച്ച് ഒടി കുളത്തിരി ബോൾ കൊണ്ടോ കൊല്ലാ കാര്യ ദിയും കുളത്തിൽ നട്ടു ആ കുറിയ ദിമ്പോൾ ഫാത്തും അത്ലാഫി തേവിസ് നമ്പർ കുളത്തിരി അത്ലാഗ് കുറിയ ജില്ല കുറിയ ഇരുമത് ഫ്രാത്തും ദിമ്പോൾ ഹുസ്കൊല്ലാ മെദിനി ഇരുമത് ഫ്രാത്തും കാര്യ ഹാഫ് ഗാഗ്നക്ക് മെദവർ സെൻസക കാര്യ അത്ല തങ്ങളെ ഫാത്തും എത്ര ദിമ്പോൾ കൊണ്ടോ കൊണ്ട് അറിയൻ അത് തങ്ങളെ ഫാത്ത് ദീപ് തങ്ങളെ ഫാത്ത് മെദിന കാര്യം ഒടി ഹാഫ് തരേ ബുറുക്കുളത്തിൽ അവർ റീത്ത് കാസിമൻ അട്ടു അത കുറിയ ഫോൺ വാലി ബോൾ മാബുട ബാർ വിജയ പെനൽത്തിൽ എന്നോ മാ ദോക്കൽ ഏരിയ തരെ ഒരു കീപ്പർ ആയിരുന്നു മതി ഫ്രാത്ത് കീപ്പർ വെട്ടിങ് ബോൾ അത്ലാഫ് നവാവീസ് മിനിറ്റ് മിഹാർ ഫാഹു ഹാഫും കുളേ മോത്തി ദേശമം കുറിയ മോത്തി ഒടി സ്പോർട്സ് ക്ലബ് ഒരു കീപ്പർ സപ്പുജ കുറിയ ഫോൺ ആയതുകൊണ്ട് മത്തമത്തി ആസ് മെത്രോ ഹുറസ്കോ മെത്തരെ ഫെനുജേക്ക് മെന്നിന് ആസ് പെനൽറ്റി അത്രയ്ക്ക് പെനൽറ്റി ആയിരുന്നു കാര്യ ഒരു കീപ്പർ അല്ലേ മുണി ബുറുക കീപ്പർ കുറി എല്ലി എൽബട്ട് എൽബട്ട് അനുഫ്രാത്ത് പെനൽറ്റി അക്കാരി ഫളി ബദർ കൊല്ലാ ദിമ്പോൾ ബാവിസ് നമ്പർ കുളം തരി അത്ല അത്ലാഗ് കുറിയ ഈ അസീം അത്ല കുറിയ ദിമണി